ജയപ്രസാദ് ശക്തി അമൃത ഖാഹേ തിസ് ഠാകുർ കോ രഖ മനമാഹേ ജയപ്രസാദ് സുഗന്ധ തന്നാമേ തിസ് കോ സിമൃത പരമഗത പാമേ ജയപ്രസാദ് ബസേ സുഖമന്തർ തിസേ ധ്യായേ സദാമനന്തർ ജയപ്രസാദ് ഗ്രഹ സംഘ സുഖ ഭസന ആഹാഠ പെഹർ സിമരോത് സരസന ജയപ്രസാദ് രാംഗ രസ ഭോഗ നാനക് സദാ ധ്യായ ധ്യാമന ജോഗ ജയപ്രസാദ് പാഠ പട്ടംബര ഹഡാമേ തിസേ ത്യാകത്തബ്രലു ഭാമേ ജയ പ്രസാദ് സുഖ സേജ സോവിജ മനാഠ പെഹർ താക്ക ജാസ് ഗാവിജ ജയ പ്രസാദ് തുസബ ഗൗ മാനേ മുഖ താക്കോ ജാസ് രസന ഭാനേ ജയ പ്രസാദ് തിരു രഹത ധർമ്മന സദാ ധ്യായേ കേബല പാർ ബ്രഹ്മ പ്രാപ്ജീ ജപത് ദർഗേ മാൻ പാമേ നാനക പാത്ത സേത്തി കർജാമേ ജയ പ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലിബലാവത് സരാമ സനേഹി ജയ പ്രസാദ് തിര ഉല്ല രഹത് മൻ സുഖ പാവേ ഹർ ഹർ ജസ് കഹത് ജയ പ്രസാദ് തിര സകല ശത്രുടാ കെ മനസരണി പര ഠാകുർ പ്രഭുതാ കായ ജയ പ്രസാദ് തുജഗോനാ ബാഹു ചെ മനസാസാ സിമരോ പ്രഭു ഉച്ചേ ജയ പ്രസാദ് പായി ദുർലഭ ദേ നാനകതാ കീ ഭഗത് കരേ ജയ പ്രസാദ ഭുഖൻ പഹരി ജയ മൻ തിസ്മൃത ക്യോ ആലസ കിജ ജയ പ്രസാദ് അസഭാസ്ത സുവാരി മന്ത് സബ്രഭ കോ കബു നാ ബിസാരി ജയ പ്രസാദ് ബാഗ് മിലക് തനാരാഹ്പുരേ പ്രഭപ്നേ മന ജിന തേരി മന ബനത് ബനായി ഊഠ ബാഠ സത് സേ ധ്യായി തിസേ ധ്യായ ജോ ഏക അലഖ ഇഹ ഉഹ നാനക് തേരി രഖ ജയ പ്രസാദ് കരേ പുന ബഹുദാന മനാഡ് പൈർ കർ തിസ ഗാ ധ്യാൻ ജയ പ്രസാദ് തുമ ആചാര വ്യവഹാരി തിസ് പ്രഭ കോ സാ

ബ്രഹ്മജ്ഞാനികനായ അഭിമാന് ബ്രഹ്മജ്ഞാനി ഊഷ്തേ ഊച്ചാമനപ്പനായ സപ്തേ നീചാ ബ്രഹ്മജ്ഞാനി സേജന ബഹേരാൻ വിജന പ്രവ്യാപകരേ ബ്രഹ്മജ്ഞാനി സകല ഗിരിനാത്മരസ് ബ്രഹ്മജ്ഞാനി ചിന്ന ബ്രഹ്മജ്ഞാനി കീ സൗപർമയ ബ്രഹ്മജ്ഞാനി തേ കശുപുരാന ഭയ ബ്രഹ്മജ്ഞാനി സദാസമദർശി ബ്രഹ്മജ്ഞാനി കീ ദുഷ്ടമൃത വർഷി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുക്ത ബ്രഹ്മജ്ഞാനി കീ നിർമ്മള ജുഗുതാ

ബ്രഹ്മജ്ഞാനി സാവശ്രേഷ്ഠ കർത്ത ബ്രഹ്മജ്ഞാനി സദ്ജീവനൈ മർത്ത ബ്രഹ്മജ്ഞാനി മുഗത ജുഗത ജീക ദാത്ത ബ്രഹ്മജ്ഞാനി പൂർണപ്രഭുദാത്ത ബ്രഹ്മജ്ഞാനിയനാഥകാനാഥ ബ്രഹ്മജ്ഞാനിക സർവബ്രഹാത് ബ്രഹ്മജ്ഞാനിക സകലയാകാര ബ്രഹ്മജ്ഞാനിയാം നിരങ്കാർ ബ്രഹ്മജ്ഞാനികി സ്വഭാ ബ്രഹ്മജ്ഞാനി ബനി നാനക് ബ്രഹ്മജ്ഞാനി സർവകാതനി സലോക ജന്തർനാമ ശർമ്മ പിഖ ഭഗവാൻ നിമഖ നിമഖ ഠാകുര നമസ്കാര നാനകുവാ പാർശ സകല നിസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പർസ് മനമേ പ്രീത നിരഞ്ജന്ദർസ് പാർത്ര രൂപനാപേക്ഷ നേത്ര സാധുകിട സംസംഹേത കർണ സുനേ കാഹുകി നിന്ദ സപ്തേ ജാനേ ആപസുഖോ മന്ദ ഗുരുപ്രസാദ് വിഖ്യാപര ഹര മന കി വാസന മന്ത്രേ ടര ഇന്ദ്രിജിത പഞ്ച ദോഹത്തെ രഹത നാനുകോട് മദേകോ ഏസ അപർസ വൈഷ്ണോ സഹോജ സുപ്ര സുപ്രസന്ന ഭിഷൻ കി മായാ ദേ ഹെ ഭിന്ന കർമ്മകർത്തോ ബേ കർമ്മ തസ് വൈഷ്ണോ ക നിർമ്മൽ ധർമ്മ കൌ ഫല കി ഇച്ഛാ നി വാച കേവല ഭഗത് കീർത്തന സംഗ രാച മന്ത്രനന്തര സിമരണ ഗോപാല സബ് ഉപനോപത കൃപാല ദൃഢയവരെ നാമ ജപാവേ നാനകോ വൈഷ്ണോ പരമ ഗത പാവേ ഭഗവതി ഭഗവത് ഭഗത്കാരംഗ സകൽ ത്യാഗ ദുഷ്ടകാ സംഗ മന്ദേ ബിൻസേ സകല പരമകാര പൂജ സകല പാര ബ്രഹ്മ സാ സംഗ പാപ മന ഖോബേ തിസ് ഭഗവതി കി മത് ഉത്തമ ഹോബേ ഭഗവന്ത് കി ടഹല കരായ നിത് നീത് മന്ത്രന അർപ്പ ഭിഷന പ്രീത് അർഗേ ജന ഹൃദയ ബസാവ നാനക ഏസ ഭഗവതി ഭഗവന്ത് കോ പാവേ സോ പണ്ഡത് ജോ മന പ്രബോധ രാമനാമ തമ്മ സോദ രാമനാമ സാരസ പീവേ